ആകാശവാണി കരികിൽ കനദിരിങ് പ്രചുപത്വി പ്രോഗ്രാമിൽ സേർ പോതി തൊക്സലദുക് ദരപിതവതു സതവന മെർസും ചീക ഡോക്ടർ സജ്ജാദ് ഹുസൈൻ സർജനികന പ്രദലുക് സിസ്കുർ ലട്ടുസേക് പ്രചുചെൻ ശർബനാ ചീ ഫിയ പ്രോഗ്രാം പ്രചുക് ചൈൻ തുസതവന മെർസും ചീ സുഗക തുസ തുർക് നമർ ചുഗക ഗുലാം ഖാദിർ സകി കന ഭാരതവിൽ ചീ പ്രചുക് ചൈൻ സഗത് ബാനിഫിയാ പ്രോഗ്രാം പ്രചുക് ചൈൻ തുസതുക് നമർ ചുംചിക തുസതുർ ദുനിക സയൻസ് മാഗസിൻ പ്രോഗ്രാം പ്രചുക് ചൈൻ സ്മഗ്മിനിഫിയ പ്രോഗ്രാം പ്രചുക് ചൈൻ തുസതുർ യാതിക തുസതുർ ഗുനമർ ചുംചിക റീജിയണൽ ന്യൂസ് യൂണിറ്റ് ആകാശവാണി കർഗിലിസ് ഗാലിക പ്രചുക് പത്പി പ്രോഗ്രാം കർഗിൽ നമ പ്രചുക് ചൈൻ